ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർജമിറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. എല്ലാവരും ഉഷാറായിട്ട് സെറ്റായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴയൊക്കെയാണ്, വളരെ സേഫ് ആയിട്ട് ഇരിക്കാനായിട്ടൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. സോ മഴയത്ത് കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സേഫായിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാണ്ടല്ലോ, നമുക്കെല്ലാവർക്കും വെറുതെ ഇരിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും എന്നെ ഒന്ന് റീചാർജ് ചെയ്യാനായിട്ട് ഞാൻ വെറുതെ ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, നന്നായി മോനെ, നീ ഒന്നും ചെയ്യാതിരുന്നത്. ചിലപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ഫാസ്റ്റ് മൂവിംഗ് വേൾഡിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് നേരം നമുക്കായിട്ട് മാറ്റിവെക്കുക. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളെ ഒന്നും കൂടെ റീചാർജ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

ഈ റീസെന്റ് സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ റീസെന്റ് അല്ല ഈയിടെ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പരസ്യമുണ്ട്, നന്നായി മോനെ ഒന്നും ചെയ്യാതിരുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. വർക്കഹോളിക് ആവുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ സ്റ്റഡീസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, സെൽഫ്, നമ്മളെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു, നമ്മളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിന് ഒരു നമ്മൾ മടി പിടിച്ചിരിക്കുക എന്നൊക്കെ പറയാം, എന്നാലും നമ്മൾ കുറച്ച് സമയം നമുക്കായിട്ട് മടി പിടിച്ചിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാര്യം അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്കമ്മിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം അടിപൊളി ആവാനായിട്ട് സഹായിക്കുമെങ്കിൽ കുറച്ചൊക്കെ വെറുതെ ഇരിക്കുന്നത് നല്ലതല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു SMS ക്വസ്റ്റ്യനാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. സോ മൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള SMS ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലയൺസ് കോൾഡ്? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലയൺസ് കോൾഡ്? ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ടുള്ളൊരു SMS ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ഒരു ബർത്ത്ഡേ വിഷിന്റെ കാര്യം പറയാനായിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. അമൃതയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമൃതയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സെബിന്റെ ബർത്ത്ഡേ ആണ്. സോ സെബിൻ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമിറ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഞാൻ പറയാനായിട്ട് പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും വിമാനത്തിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. വിമാനത്തിൽ കയറി യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനങ്ങനെ ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയ ബാംഗ്ലൂർ പോയപ്പോഴായിരുന്നു കേട്ടോ. വിമാനത്തിൽ കയറുമ്പോൾ നമ്മളെന്തോ സംതിങ് ആണെന്നൊരു തോന്നലൊക്കെ വരും. പക്ഷേ വിമാനത്തിൽ കയറുമ്പോൾ പല പല ചെവി ഇങ്ങനെ അടയുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ തലവേദന എടുക്കുന്ന ഒരു ഫീലൊക്കെയും സംഭവിക്കാറുണ്ട്. പക്ഷേ ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു മുഹൂർത്തമായിരുന്നു വിമാനത്തിൽ കയറിയപ്പോൾ. അങ്ങനെ വിമാനയാത്രയെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ വിമാനത്തിൽ കയറുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? പറയാൻ റീസൺ വേറെ ഒന്നുമല്ല, പറക്കുന്നതിനിടെ വിമാനത്തിൻ്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ കുറിച്ചുള്ളൊരു ചെറിയ ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയുണ്ടായി. നമ്മൾ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം, പ്രത്യേകിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറാം.

വിമാനയാത്രക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ വിമാനയാത്രക്കിടെ യാത്രക്കാരൻ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ചതിന് പിടിയിലായെന്ന വാർത്ത പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഈ റീസെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതീവ സുരക്ഷ വേണ്ട വിമാനയാത്രക്കിടെ ഇത്തരം പ്രവൃത്തികൾ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, എമർജൻസി എക്സിറ്റ് വിമാനം തറയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന സമയത്തോ അടിയന്തര രക്ഷാപ്രവർത്തനം ആവശ്യമുള്ള ഘട്ടത്തിലോ മാത്രമേ നമ്മൾ ഇത് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. മാത്രമല്ല, പറക്കുമ്പോൾ ഉയർന്ന ക്യാബിൻ മർദ്ദം കാരണം എമർജൻസി എക്സിറ്റ് വാതിലുകൾ തുറക്കുക അസാധ്യമാണ്. സോ നമ്മളത് ചെയ്യരുത് കേട്ടോ. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്, അതൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, വിമാനയാത്രക്കിടെ യാത്രക്കാരൻ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ചതിന് പിടിയിലായെന്നുള്ള വാർത്ത പലരും കേൾക്കാറുണ്ടല്ലേ. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഉയരത്തിൽ പറക്കുമ്പോൾ ഉള്ളിലെ മർദ്ദം പുറത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും കേട്ടോ. ഇത് വാതിലുകളെ ശക്തമായി അടച്ചു നിർത്തും. അതിനാൽ ആകാശത്ത് വെച്ച് എത്ര ശ്രമിച്ചാലും ഈ വാതിലുകൾ തുറക്കാനാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ബലം പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു അപകടം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വലിയ ഉയരത്തിൽ പറക്കുമ്പോൾ വാതിൽ തുറന്നാൽ മർദ്ദ വ്യത്യാസം ഓക്സിജൻ ഇല്ലായ്മയും കാരണം യാത്രക്കാർ ശ്വസിക്കാനാവാതെ മരണത്തിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് അതീവ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ വിമാനയാത്ര ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അവർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കേണ്ടതും വളരെ വളരെ വളരെ അത്യാവശ്യമാണ്. കാര്യം അത് നമുക്ക് നല്ലതിന് വേണ്ടിയാണ് കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെ മീറ.

Yes, guys, welcome back to Morning Bell with me, R.J. Mira, only on my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. യെസ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിമാനയാത്രക്കിടയിൽ നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ആകാശത്തു കൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത്രയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ വിമാനത്തിന് തീ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ പുക ഉയരുമ്പോഴോ മറ്റ് അപായ ഘട്ടത്തിലോ ആണ് എമർജൻസി എക്സിറ്റ് പ്രവർത്തിക്കുന്നത്. അപകടമുണ്ടായാൽ 90 സെക്കൻഡിനുള്ളിൽ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും പുറത്തിറക്കുക എന്നത് അന്താരാഷ്ട്ര നിയമം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് അനാവശ്യമായിട്ട് എമർജൻസി എക്സിറ്റ് തുറക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നതാണ് പറയാനായിട്ടുള്ളത്. സംസാരിക്കാം, അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷമീറയാണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമാനയാത്രക്കിടയിൽ നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചായിരുന്നു ഈ വിമാനം റൺവേയിലൂടെ ടേക്ക് ഓഫിനായിട്ട് നീങ്ങുന്ന നിശ്ചിത വേഗം എത്തുമ്പോഴേക്കും എമർജൻസി എക്സിറ്റ് അടയ്ക്കൂട്ടോ. പിന്നെ ആർക്കും തുറക്കാനാവാത്ത വിധം എമർജൻസി എക്സിറ്റ് ലോക്കായിരിക്കും. സോ അതിലിങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ടേക്ക് ഓഫിന് മുൻപ് എമർജൻസി എക്സിറ്റ് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ക്യാബിൻ ക്രൂ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നമുക്ക് ആദ്യമേ കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈവൻ നമ്മൾ യാത്ര അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ അവർ നമുക്ക് തരിക തന്നെ ചെയ്യും. സോ അതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം പാലിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫായിട്ട് നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നേരുവാ.

0: மை ரேடியோ 90 FM கேட்டறிஞ கூட்டுகுடா.
1: அரே

യെസ് ഗൈസ്, നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം അതീവ ശ്രദ്ധ വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. വിമാനയാത്രക്കിടെ യാത്രക്കാരൻ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ച് പിടിയിലായി എന്നതിനെ കുറിച്ചായിരുന്നു. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ആവശ്യം വന്നാൽ ക്യാബിൻ ക്രൂ തന്നെയാണ് എമർജൻസി എക്സിറ്റ് തുറക്കുക. നമുക്ക് തുറക്കേണ്ട ഒരു റൈറ്റും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ തുറക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും വരുന്നില്ല കേട്ടോ. അവർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് യാത്രക്കാരൻ വാതിൽ തുറക്കാൻ ശ്രമിക്കാവൂ. സോ അതും നമ്മൾ മനസ്സിൽ വെക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റുമായിട്ട് ജെല്ലാവുമ്പോഴോ അവിടുത്തെ രീതികളും സാഹചര്യം കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുക. എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റാവട്ടെ, ഉഷാറാവട്ടെ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എന്താണല്ലേ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇതുമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനും SMS ക്വസ്റ്റ്യൻ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ സ്മിത മാർഷ മിറ ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പൊ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലയൺസ് കോൾഡ്? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലയൺസ് കോൾഡ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

Yes, guys, welcome back to Morning Bell with me, Arshay Mira. You guys are listening to my radio 90 FM, Ketarinya Kootukooda. Yes, നമ്മുടെ ഷോ ഇങ്ങനെ വൈകിട്ട് പാവാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം നമുക്കായിട്ട് മാറ്റിവെക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, നമുക്ക് തന്നെ ഒരു സ്റ്റാർട്ട് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റുള്ളവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് നമ്മളെ വേണമല്ലോ, നമുക്ക് നമ്മൾ ഇഷ്ടമാണല്ലോ, അതിൽ 100% ട്രസ്റ്റ് ചെയ്തിട്ട് 100% ജെനുവിൻ ആയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്, ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ആസ് ഓൾവേസ് പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം എത്രയായി? 10 മണി കഴിഞ്ഞല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങല്ലേ? ലൈഫില് എന്താകണം, എങ്ങനെ ആകണം എന്നുള്ള കാര്യങ്ങള് ചെറുതിലേ ഇങ്ങനെ മനസ്സിൽ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ പലരും അല്ലേ. കുഞ്ഞിലേ ഉള്ള ആഗ്രഹങ്ങള് പല സമയത്തും നമ്മൾ മറന്നു പോവാറുണ്ട്. മറന്നു പോകുന്നതല്ല, മറന്ന പോലെ നടിക്കാറാണ് പതിവ്. അതിനൊക്കെ കാരണം ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളായിരിക്കും, ഒരുപക്ഷെ പുറമേ നിന്നുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ളവരുടെ തന്നെ സമ്മർദ്ദമാവാം, എതിർപ്പുകളാവാം. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൈവിടാതിരിക്കുക കേട്ടോ. ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ സ്വയം പ്രാപ്തരാകുന്ന നേരത്ത് നമ്മുടെ കൂടെ നല്ലൊരു സപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: സ്വപ്നങ്ങൾ കൊറേ കാണണം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാത്? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ എല്ലാം ഫോമർ പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ശ്രീ APJ അബ്ദുൽ കലാം സാറിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയം മുതലേ നമ്മൾ കേൾക്കാറുള്ള വാചകങ്ങൾ അദ്ദേഹം സ്വപ്നത്തെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. ഡ്രീംസ്, ഇറ്റ്സ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്, ഇറ്റ് ഇസ് എ തിങ് വിച്ച് ഡസന്റ് ലെറ്റ് യു സ്ലീപ്. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നം. നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടല്ലേ. ആ സ്വപ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. ഡ്രീംസിന്റെയും റിയാലിറ്റിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ആക്ഷൻ എടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ ഇറ്റ്സ് മീ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: Once again, welcome back and very good morning to your listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. എന്നെ കാണാൻ ഒരു ഭംഗിയില്ല. എന്റെ മുടിക്ക് നീളം കുറവാണ്. എന്റെ മുടിക്ക് കട്ടി കുറവാണ്. ദേ മുഖത്ത് കണ്ടില്ലേ നിറയെ കുരുക്കളും പാടുകളുമാണ്. മിററ് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്ന ഒരു കുറെ പേരുണ്ട്. അങ്ങനെ നമ്മുടെ രൂപത്തിനെ കുറിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടെൻസ്ഡ് ആവുന്നവരാണോ നിങ്ങൾ? എങ്കിലേ ആ സംഭവമാണ് ബ്യൂട്ടി ആങ്സൈറ്റി കേട്ടോ. സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്പ്രെഡ് ആയപ്പോഴാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറിയത്. പണ്ട് മുതലേ നമ്മുടെ ബ്യൂട്ടി കിറ്റിലെ മാക്സിമം സ്ഥാനം ഉണ്ടായിരുന്നത് ഒരു കൺമഷിക്കും ലിപ്സ്റ്റിക്കിനും മാത്രമാണ്. എന്നാൽ ഇപ്പോഴോ 5, 10, 15 സ്റ്റെപ്പുകളുള്ള സ്കിൻ കെയർ റുട്ടീൻസ് ആണ് അല്ലെ. അതിന്റെ ഇടയിൽ കൂടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞു കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ബ്യൂട്ടി ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം ചില്ലറക്കാരനല്ല കേട്ടോ. നമ്മുടെ ലൈഫിനെ അടിമുടി മാറ്റാനായിട്ട് എന്തിനേറെ ജീവിതം തന്നെ അവസാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്യൂട്ടി ആങ്സൈറ്റി. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

വെൽക്കം ബാക്ക് ടു ദി ഷോമാൻസ് ക്ലബ്ജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സെലിബ്രിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ സ്കിൻ അവരുടെ പോലെയല്ലല്ലോ, എന്റെ മുടി അവരുടെ പോലെയല്ലല്ലോ, ശരീരത്തിന് ഷേപ്പ് പോരാതെ ആ വയറ് കണ്ടില്ലേ കൊടവയർ ചാടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് തുടങ്ങും. ഇതാണ് ബ്യൂട്ടി ആങ്സൈറ്റി. ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു ഉത്കണ്ഠ നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് കേട്ടോ ബാധിക്കണെ. കാലക്രമേണ ഇത് നല്ലപോലെ സമ്മർദ്ദത്തിലേക്കും വിഷാദത്തിലേക്കും ലീഡ് ചെയ്യും. സൊസൈറ്റി ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഇങ്ങനെ നമ്മൾ സ്വയം ഒതുങ്ങിക്കൂടാനും ശ്രമിക്കും. എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ഇത് ഡിസ്മോർഫിക് ഡിസോർഡറിലേക്ക് വരെ എത്തിയേക്കാം എന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമിന് ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണ വരെ ഉണ്ടാവാത്രേ. സ്കിന്നിന്റെ പ്രൊട്ടക്ഷനും മേക്കപ്പും ഫിറ്റ്നസ്സും ഒക്കെ നല്ലത് തന്നെയാണ് അല്ലെ. പക്ഷേ നമ്മൾ സ്വയം പരിചരണം എന്നുള്ളത് സ്വയം വിമർശനത്തിലേക്ക് വഴി മാറാണ്ട് ശ്രദ്ധിക്കണം. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നേരത്തെ പറഞ്ഞ ആ ഒരു ചിന്തകൾ മാത്രമല്ല കേട്ടോ ബ്യൂട്ടി ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് വരിക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. മാനസിക ലക്ഷണങ്ങൾ കൂടാണ്ട് ശാരീരിക ലക്ഷണങ്ങളും ബ്യൂട്ടി ആങ്സൈറ്റിക്ക് ഉണ്ടാവാറുണ്ട്. ഓവർ ആയിട്ടുള്ള ഒരു ടെൻഷൻ, മുഖക്കുരു, സ്കിന്നിന്റെ കളർ, ശരീരഭാരം, മുടി, ഇതിനൊക്കെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും അതേ കുറിച്ചിട്ട് ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ പോസിറ്റിവിറ്റി അല്ല നെഗറ്റീവ്സ് മാത്രം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ, ഫോട്ടോസ് എടുക്കാനായിട്ട് എന്തിതാ സമയക്കില്ല, അവരൊട്ട് പോസ്റ്റ് ചെയ്യത്തുമില്ല. അതിനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അത് ഇത് മനസ്സിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും ഈ ഒരു ആങ്സൈറ്റിക്ക് പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ബ്യൂട്ടിയെ പറ്റിയിട്ടുള്ള ചിന്ത വരുമ്പോ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടും, വയറ്റിൽ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത ഫീൽ ചെയ്യും, നെഞ്ചുവേദനയൊക്കെ ഫീൽ ചെയ്യും. മാനസികമായിട്ട് സമ്മർദ്ദം കാരണം ശാരീരികമായിട്ട് വളരെയധികം തളർച്ച അനുഭവപ്പെടും. ബ്യൂട്ടിയെ പറ്റിയിട്ടുള്ള ചിന്ത കാരണം ഉറക്കം പോലും നഷ്ടപ്പെടും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്യൂട്ടി ആങ്സൈറ്റിയെ പറ്റിയിട്ടായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ബ്യൂട്ടി ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മറ്റുള്ളവർ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നമ്മൾ സ്വയം വിചാരിക്കണം. ആദ്യം തന്നെ വേണ്ടത് സോഷ്യൽ മീഡിയ ഡിറ്റോക്സ് ആണ്. ഫിൽറ്ററുകൾ യൂസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണുന്നത് അങ്ങോട്ട് ഒഴിവാക്കുക, കുറയ്ക്കുക. സ്വന്തം ശരീരത്തിനെയും അതുപോലെ നമ്മുടെ സ്പെഷ്യാലിറ്റീസിനെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നമ്മുടെ കഴിവുകൾക്ക് വാല്യൂ കൊടുക്കുക. ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, മെഡിറ്റേഷൻ, യോഗ അതുപോലെയുള്ള കാര്യങ്ങളും കൂടി ശീലാക്കുക. ഈ ഒരു ആങ്സൈറ്റി നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ലേ, ഒരു കൗൺസിലിംഗോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ചികിത്സ തേടി തന്നെ വേണം കേട്ടോ. ഫൈനലി ഒരൊറ്റ കാര്യം ആലോചിക്കുക, സൗന്ദര്യം എന്നുള്ളത് പുറമോടിയല്ല, മാനസിക സൗന്ദര്യമാണ് പ്രധാനം. സോ അങ്ങനെയുള്ള ഒരു മനസ്സ് ആരോഗ്യത്തോടുകൂടി കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാണ് അർത്ഥം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിൽ സെലിബ്രിറ്റീസിന്റെ അപ്പിയറൻസ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള കാര്യമാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ റെഡ് കാർപ്പറ്റിലൂടെ നടക്കുമ്പോ ആലിയ ഭട്ട്, ഷി വാസ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ പിങ്ക് പ്രിൻസസ്. റിയ കപൂറും സാനിയ കപൂറും ചേർന്ന് സ്റ്റൈൽ ചെയ്ത ഒരു ലുക്കിൽ ബ്ലഷ് പിങ്ക് നിറത്തിലുള്ള കസ്റ്റം ടമാര റാൽഫ് ഹോട്ട് കോച്ചർ കട്ടൗട്ട് ഗൗൺ ആണ് ആലിയ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ ജോയിൻ ആയിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദുപ്പട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ സ്കാർഫ് ശൈലിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. ആലിയ കാണാൻ നല്ല അടിപൊളിയായിരുന്നു, ഗൗൺ അതിലും അടിപൊളിയായിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആ ഒരു ലുക്കിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടോണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്തവണത്തെ കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ആലിയ ഭട്ടിന്റെ ആ ഒരു ലുക്കും ആള് വേറെ ചെയ്തിരുന്ന ഒരു കോസ്റ്റ്യൂമിന്റെ ഒക്കെ കാര്യമായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. ആലിയ ഭട്ടിന്റെ റെഡ് കാർപ്പറ്റ് ലുക്കിന്റെ ഹൈലൈറ്റ് ഏകദേശം 168.27 ക്യാരറ്റിൽ തീർത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പിങ്ക് പവിഴങ്ങൾ കൊണ്ട് നിർമ്മിച്ച കസ്റ്റം നെക്ലേസ് ആയിരുന്നു കേട്ടോ. നെക്ലേസിന്റെ ഒരു ലുക്കിന് നല്ലൊരു ചാരുതയും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തില് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത പവിഴങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്ലേസിന്റെ

സെന്ററിലായിട്ട് ഏകദേശം 5.5 ക്യാരറ്റ് ഗോൾക്കൊണ്ട ടൈപ്പ് 2A ഡയമണ്ടും തിളങ്ങുന്നുണ്ടായിരുന്നു. കൂടെ ചോപ്പാടിൽ നിന്നുള്ള സ്ക്വയർ അഷർ കട്ട് ഡയമണ്ട് കമ്മലും കൂടി ചേർന്നപ്പോ ആ ഒരു ലുക്കിന് ശരിക്കും ഒരു ആർട്ട് ഡെക്കോ തിളക്കം കൈവന്നു എന്നാണ് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Once again, welcome back to the show, Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന എന്നാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാമ്പഴ പായസം. ഒരു കുഞ്ഞുരുളിയോ അല്ലെങ്കിൽ പാത്രമോ എടുത്തിട്ട് അതിനകത്ത് നെയ്യ് ചൂടാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴം, വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ മാമ്പഴത്തിന്റെ പഴുപ്പായാലും എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഇതിലേക്ക് 2 പാല് ചേർത്തിട്ട് ആ മാമ്പഴമൊക്കെ ഉടയുന്നത് വരെ വേവിക്കുക കേട്ടോ. എന്നിട്ടേ ശർക്കര അലിയിച്ച് അരിച്ചെടുത്തിട്ട് മാമ്പഴ മിശ്രിതത്തിലേക്ക് ചേർത്തിട്ട് കുറുക്കി അങ്ങോട്ട് എടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ചിട്ടേ 1/2 പാല് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ഒരിക്കലും 1/2 പാല് ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അവസാനം നല്ല നെയ്യില് വറുത്തെടുത്ത ക്രിസ്പി ആയിട്ടുള്ള തേങ്ങക്കൊത്തും മണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാല് സംഭവം റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പഴുത്ത് നല്ല മധുരമുള്ള മാമ്പഴം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 1 മണിയാവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. എത്ര പെട്ടെന്ന് 3 മണിക്കൂർ കഴിഞ്ഞതല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യം. പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് പെട്ടെന്നാണ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് സഫലീകരിക്കാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത്രമാത്രം ജെന്യൂൻ ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ വന്നാലും നടന്നിരിക്കുന്ന പറയാ. കാരണം അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. ആ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് സക്സസിലേക്ക് എത്തിച്ചേരുക. എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ എന്താ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. Kate Aranyi Kootu Koodan. Lunch break kadichu undu, Arshayin, Dheeraji Shanaki, Dhavda Thee Tundu, Kritiya Samayitthu Thenne, Yedakki Aadu Parivatis, All Aru Vakshnaki Kaisha Odu Share Aayit Irikki Aadu. E Monday Thotangamma Thenne Namal Kuriyoriyo Pradikshagal Aadu Le. Adu Uval Thenne, Inikki Thoonu No, Eeyoru Monday, Eedengilu Vittilu, Aarengilakka Choyishu Tundu, Minnu Mala Vedo, Alagilu Thu Modakku Ndu, Inna Aarengilakka Nishu Tundu, Kajya Veeku Noka Aadu, മഴ കാരണം മുടക്കി കിട്ടിയത് കൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് എഴുന്നേൽക്കാൻ നേരത്ത് എല്ലാവരും മുടക്കി കിട്ടണേ എന്നൊരു കൊച്ചാഗ്രഹത്തിലൊക്കെ ആയിരിക്കും എഴുന്നേറ്റിട്ടുണ്ടാവാം. ഇപ്പൊ എന്തായാലും ഉച്ചനേരായിട്ടുണ്ട്, രാവിലത്തെ ടെൻഷനൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ. സോ എന്തായാലും നമ്മുടെ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ഷാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജി ശോനകിയാണ്. യെസ്, ഞാനൊരു ചെറിയ തോട്ടം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ലല്ലേ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടിയെന്നും വരില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ നിർത്തേണ്ട കാര്യമുണ്ടോ? സ്ലോ ആയി ചെയ്താലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രോഗ്രസ് തന്നെയാണ്. ഇന്ന് നമ്മൾക്ക് പെർഫെക്റ്റ് ഡേ ആയിരിക്കണം എന്നില്ല, പക്ഷേ ഇന്നലത്തേക്കാൾ ഒരു ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയില്ലേ. അതുപോലെ തന്നെ ഇന്നെടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നാളെ നമ്മളെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. സോ എന്ത് തന്നെ ടെൻഷൻസ് ഉണ്ടെങ്കിലും ഒരു ടീം പ്രീതക്ക് എടുത്തിട്ട് മനസ്സിൽ പറയൂ, എനിക്ക് കഴിയും, എന്നെ കൊണ്ടേ പറ്റൂ, ഞാൻ മുന്നോട്ട് പോകും, എന്റെ സമയം വരും. ചിലപ്പോൾ ഒരു നല്ല വാക്ക് പോലും നമ്മുടെ ദിവസം മാറ്റി മറിക്കും. സോ കീപ് ഗോയിങ്. ചെറിയ ചുവടുകളായാലും പ്രശ്നമില്ല, എന്ത് തന്നെയായാലും നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഒരു യാത്രയില് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജേഷ് അനകിയാണ്. യെസ് അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയം. സോ നമുക്ക് ഇന്നത്തെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ലയൺസ് കോൾഡ്? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലയൺസ് കോൾഡ്? സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ചോനകിയാണ്. യെസ്, നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം അഹങ്കാരമായ ലാലേട്ടനെ കുറിച്ചാണ്. ഈ മോഹൻലാൽ എന്ന പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഓരോരോ സിനിമകൾ വരാറുണ്ടല്ലേ. എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏതാണെന്ന് അറിയോ? ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു സിനിമ മാത്രം പറഞ്ഞാൽ പോരാ. കാരണം അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് 1978 തിരുനോട്ടം എന്ന ചിത്രത്തിലായിരുന്നു. വെറും 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായി നമ്മുടെ ലാലേട്ടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ആരും ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവില്ല ഈ പയ്യൻ ഒരിക്കൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറുന്നത്. ഇവിടെ തിരുനോട്ടം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ കുട്ടപ്പൻ എന്ന കഥാപാത്രമായാണ് നമ്മുടെ ലാലേട്ടൻ എത്തിയത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിയില്ല. പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറവുമാണ് പ്രേക്ഷകർക്ക് ആ ഒരു സിനിമ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ശരിക്കും ഈ തിയേറ്ററിൽ റിലീസ് ചെയ്തത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. 1980 December 25 ക്രിസ്മസ് റിലീസായാണ് ഈ ചിത്രം എത്തിയത്. ഫാസിലായിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? അതൊക്കെ പറയാം അതിനു മുൻപ് നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള പാട്ടുകൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ ലാറയുടെ സിനിമാ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയെ കുറിച്ചായിരുന്നു അല്ലേ. ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒരു പുതുമുഖ നടന്റെ തുടക്കം മാത്രമായിരുന്നില്ല ആ ഒരു ചിത്രം. മലയാള സിനിമയിൽ പിന്നീട് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു സിനിമ കൂടിയായിരുന്നു മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. 1980 ഫാസിൽ സംവിധാനം ചെയ്ത ഈ സിനിമയില് ശങ്കർ നായകനായും പൂർണിമ ജയറാം നായികയായി എത്തിയപ്പോ നമ്മുടെ ലാലേട്ടൻ എത്തിയത് നരേന്ദ്രൻ എന്ന നെഗറ്റീവ് കഥാപാത്രമായിട്ടായിരുന്നു അല്ലെ. ഒരു ന്യൂ കമ്മർ ആയിരുന്ന നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ച നരേന്ദ്രൻ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതിലെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഡയലോഗ് ഡെലിവറി, സ്ക്രീൻ പ്രസൻസ്, ഇതൊക്കെ കണ്ടപ്പോ തന്നെ മലയാളികൾക്ക് മനസ്സിലായി ഈ മുഖം ഇനി സിനിമയിൽ ഒരുപാട് ദൂരം പോകുമെന്ന്. പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രത്യേകത അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പിന്നീട് മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരിൽ ഒരാളായി മാറിയ ഫാസിലിന്റെ ആദ്യ സംവിധാനം

സംരംഭം കൂടിയായിരുന്നു മഞ്ഞൾ നിറഞ്ഞ പൂക്കൾ. അതായത് ഒരേ സിനിമയിലൂടെ ഒരു പുതിയ സംവിധായകനും ഒരു പുതിയ നായികനും ഒരു പുതിയ താര സാന്നിധ്യവും മലയാള സിനിമയ്ക്ക് ലഭിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് മഞ്ഞൾ നിറഞ്ഞ പൂക്കൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും സ്പെഷ്യൽ ആയ ഒരു സ്ഥാനം നേടിയതല്ലേ. ഏതായാലും അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിനു മുൻപ് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദി രാജ്യ ജാനകിയാണ്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ്. അപ്പൊ ഇനി ഒന്ന് തിരഞ്ഞു നോക്കാം അല്ലേ? അതായത് നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെയും ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നായ മഞ്ഞിൽ വിറഞ്ഞ പൂക്കൾ. അവരുടെ സിനിമയെ കുറിച്ച് പറയുമ്പോ ഒരു പ്രണയകഥയുടെ പശ്ചാത്തലത്തിൽ പ്രണയം, പ്രതികാരം, വഞ്ചന, ബന്ധങ്ങൾ, അങ്ങനെ ഒരുപാട് വികാരങ്ങളെ കൂട്ടിയിണക്കിയാണ് മഞ്ഞിൽ വിറഞ്ഞ പൂക്കൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ശങ്കർ, പൂർണിമ, ജയറാം, മോഹൻലാൽ എന്നിവർ ആയിരുന്നു അല്ലെ ചിത്രത്തിലെ പ്രധാന താരങ്ങള്. പ്രത്യേകിച്ച് ശങ്കറും പൂർണിമ ജയറാമും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്കിടയിലെ പ്രണയവും മതിലേക്ക് കടന്നു വരുന്ന നരേന്ദ്രൻ എന്ന കഥാപാത്രവും സിനിമയുടെ കഥയ്ക്ക് വലിയൊരു വഴിത്തിരിവാണ് നൽകുന്നത്. ഒരു സാധാരണ പ്രണയകഥയായി തുടങ്ങി പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകരെ ആകാംക്ഷയോടെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്ത സമയത്ത് തന്നെ മഞ്ഞൾ വിറിഞ്ഞ പൂക്കൾ വലിയ ശ്രദ്ധ തന്നെ നേടിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നും ആ പേര് കേൾക്കുമ്പോൾ മലയാള സിനിമയുടെ ഒരു കാലഘട്ടവും ആ കാലഘട്ടത്തിലെ പുതുമയുള്ള കഥ പറച്ചിലും കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടല്ലേ. അപ്പൊ മഞ്ഞൽ വിറിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ഈ ഓർമ്മകളിൽ നിന്ന് നമുക്കിനി കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുക് കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജേഷ് അടക്കിയാണ്. യെസ്, ഈ മഞ്ഞൾ വിറഞ്ഞ പൂക്കൾ ഇത് കേൾക്കുമ്പോ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരു പക്ഷെ ആ കാലത്തെ റൊമാന്റിക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സിനിമയിലെ മെമ്മറബിൾ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ സിനിമയ്ക്ക് പിന്നിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സിനിമയുടെ കഥയും അവതരണവും അന്നത്തെ മലയാള സിനിമയിൽ കണ്ടുവന്നിരുന്ന പതിവ് രീതികളിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ ഒരു സാധാരണ വില്ലനായി മാത്രം അവതരിപ്പിക്കാതെ അയാളുടെ സ്വഭാവവും ആറ്റിറ്റ്യൂഡും പ്രേക്ഷകരിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇന്നും ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വില്ലൻ എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയാത്തത്. പിന്നെ ആ ഒരു സിനിമയിലെ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജെറി അമൽ ദേവന്റെ സംഗീതവും ബിച്ചു തിരുമലയുടെ വരികളും ചേർന്നപ്പോൾ കഥയുടെ റൊമാന്റിക് ഫീലിനൊപ്പം ആ ഗാനങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയില്ലേ? പ്രത്യേകിച്ച് വിഴിയോരം, ഇതും പഴയ മലയാള സിനിമാ ഗാനങ്ങൾ പറയുമ്പോൾ പലരുടെയും പ്ലേലിസ്റ്റിൽ ഉണ്ടാകും അല്ലേ ആ ഒരു പാട്ട്. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ ഒരു കാര്യം എന്താണെന്നോ, അന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കുറവായതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ സംസാരം വേർഡ് ഓഫ് മൗത്ത് തന്നെയായിരുന്നു അല്ലേ? അത് വലിയൊരു പബ്ലിസിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു സിനിമ പ്രേക്ഷകരിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയപ്പോ അതിന്റെ ഇമ്പാക്ട് കൂടിക്കൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ ചില സിനിമകള് കാലം കടന്നു പോയാലും വീണ്ടും വീണ്ടും നമ്മളോട് കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? മഞ്ഞൾ വിറഞ്ഞ പൂക്കൾ അത്തരം ഒരു സിനിമയാണ്. അങ്ങനെ ഈ ഒരു സിനിമയുടെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് പതുക്കെ ഇനി അടുത്ത സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കയറാം. അതിനു മുൻപ് കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജേഷ് അനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിലെത്തിയ നമ്മുടെ ടോക്സിക് ട്രെയിലർ ലോഞ്ച് ചടങ്ങ് വൈകാരിക മുഹൂർത്തങ്ങൾക്കാണല്ലേ വേദിയായത്. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ സംവിധായക ഗീതു മോഹൻദാസ് നടത്തിയ വാക്കുകളും താരങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നു. കഠിനാധ്വാനവും പ്രതിസന്ധികളും താണ്ടി തങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ടോക്സിക്കുമായാണ് ഗീതുവും യാക്ഷും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. നീണ്ട വർഷത്തോളമായി ടോക്സിക് എന്ന മൾട്ടി സ്റ്റാർ ബിഗ് ബജറ്റ് സിനിമയുടെ പിന്നാലെയാണ് ഗീതു മോഹൻദാസ്. സിനിമയുടെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും പിന്നാലെ എത്തുന്ന വിവാദങ്ങളും വെല്ലുവിളികളും ഏറെയായിരുന്നു അല്ലേ. ഒടുവിൽ കാത്തിരുന്ന ട്രെയിലർ എത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 28 ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗംഭീര പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഉള്ളത്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ് Prime Academy for General Education.

വെൽക്കം ബാക്ക് ലഞ്ച് ബ്രേക്കിൽ ഋഷേദ്ധിരാജ് ചാനക്കിയാണ്. യെസ്, ഒരു പേര് മീനക്കുട്ടി. മീനക്കുട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? ഒരു ഓട്ടോയിലിരുന്ന് നമ്മുടെ ലാലേട്ടൻ ആ പേര് വിളിക്കുന്ന രംഗം. ഇവിടെ തുടക്കത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ ഇതേ പേര് കേൾക്കുമ്പോൾ മറ്റൊരു സിനിമ കണക്ഷൻ കൂടിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത.

ചില സിനിമകൾ അങ്ങനെയാണ്, ഒരു പേര് കേട്ടാലോ അല്ലെങ്കിൽ ഒരു ഡയലോഗ് കേട്ടാലോ അല്ലെങ്കിൽ ഒരു ചെറിയ സീൻ എവിടെ കണ്ടാൽ പോലും നമ്മൾ പെട്ടെന്ന് പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നമ്മളിപ്പോ കാണുന്നത് പുതിയൊരു സീനാണെങ്കിലും മനസ്സിൽ കണക്ട് ആകുന്നത് പഴയ ഒരു നൊസ്റ്റാൾജിക് കണക്ഷൻ ആണ് അല്ലേ. സോ അതുകൊണ്ടൊക്കെയാണോ എന്നറിയില്ല, ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ആരാണ് ഈ വീരുകുട്ടി, ഈ ഒരു കഥാപാത്രത്തിന്റെ ലക്ഷ്യം എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു, കാണാനൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ഹീറോ യാത്രയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ ഒരു ചോദ്യം മിസ്സാർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഗെയിം ഞാൻ എത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. സോ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് ഒന്നും കൂടി നോക്കാം അല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. What is a group of lions called? I repeat, what is a group of lions called? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9070782 8790909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയമുണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.8 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് അങ്ങനത്തെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 ആകാറായിട്ടുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സമയം എന്നത് നമ്മളോട് ഒരിക്കലും കാത്തു നിൽക്കുന്നില്ലല്ലേ. ഇപ്പൊ സന്തോഷമായാലും വിഷമമായാലും നല്ല ദിവസമായാലും മോശം ദിവസമായാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താണോ ഈ കഴിഞ്ഞുപോയ സമയത്തെ കുറിച്ച് നമ്മൾ റിഗ്രറ്റ് അടിക്കും, വരാനിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമയത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുമുണ്ടല്ലേ. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, കഴിഞ്ഞത് എപ്പോഴും നമുക്കൊരു ലെസൺ ആക്കാം, വരാനിരിക്കുന്നത് ഒരു ഹോപ്പ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇന്നത്തെ ഈ ഒരു സമയം അത് നമ്മൾ ജീവിക്കണം, എൻജോയ് ചെയ്യണം, എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്സ്. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ശ്രീ ധീരാജ് ചാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: a kiss.
1: No, no, no, no, till I'm a miss.
2: നമസ്കാരം. ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: വയറിളക്കം ഉണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.